പിഴമിടുകൊണ്ട് ഉള്ളങ്ങളും തടാകങ്ങൾ കളിനേരം 12 മണി 51 നിമിടം മേഘരാജ്യത്തിൽ 11 മണി 51 നിമിടം കരടാക്കളും പ്രാന്തത്തിൽ കാലം 6 മണി 51 നിമിടം തമിഴകം മറ്റും തായകത്തിൽ പിറ്പകൽ 4 മണി 21 നിമിടം ഉള്ളം കവർന്ന രാഗത്തിൽ ഉള്ളം കവർന്ന പാടലുകളെ കേട്ടുകൊണ്ടിരിക്കുന്നത്.